ബുദ്ധിസഹിതാഭ്യോ ശ്രീമന്മാഗണാധിപതയേ നമഃ. ആവാഹയാമി ഇദം പുഷ്പാസനം സമർപ്പയാമി. പുഷ്പ ഗജാനന്ദജിക്ക് അർപ്പണം കർത്തോ ചരണോർമാനേ. ശ്രീമന്മാഗണാധിപതയേ നമഃ ഇദം പുഷ്പാസനം സമർപ്പയാമി. പുഷ്പാസദാന്തേ പാദ്യോരുദം പാദ്യം അഭ്യാപ്തം ബേട്ടോ ശ്രീമന് മാഗണ പല ജൽ ചടാവോ ചാര ബാർ പോന്ദ്ര പത്തോ എന്ന് പോന്ദ്ര പത്തോ ചാര ബാർ ജൽ ചടാവോ ആകെ ട്രാൻസ്ഫർ കർ ബസ് ആപ്ര ജൽ ലില്ലി ജോ ലോട്ടാ മേ ഓം സുദവാലോ സർവ സുദവാലോ മണി സബ്ജുണ ധ്യാൻ കരല ആത് ജോഡ്ന ഗുഗു വന്ന മേ നോൻ കരാരി ഉമാര ആത്തും എടോ കോ മന് കണ്ണ ധ്യാൻ കണ്ണ ഓം സുദ്ധവാലോ സർവസുദ്ധവാലോ മണിവാല സദാശ്വിനാഹ സ്വിതോ സ്വിതാക്ഷോരുണ സേരുദ്രായ പശുപതയെ കരുണായാമാവലിപ്താ രോദ്രാ നമോ രൂപാ പാർജന്യാ ശ്രീമന്മാഗണാധിപതയേ നമഃ. ശുദ്ധോദക സ്നാനം സമർപ്പയാമി. പാദ്യോദം പാദ്യം ഏതാവാനശ മഹിമാതോ ജായാംശ പൂരുകാപാദോസ്യ വിശ്വാ ഭൂതാ നിദ്രപാദശ്യാമൃതം ദിവി. പാദ്യോദം പാദ്യം സമർപ്പയാമി നമോം ത്രിപാദൂർദ ഉദയത് പൂരുകാപാദോ സേയാപുത ശ്രീമന്മാഗണാധിപതയ നമ ഹസ്ത്യോദം അർഘ്യം സമർപ്പയാമി നമ ഓം തഥോ വിരാട ജായത വിരാജോതി പൂരുകാടോ ധ്യാൻ കണോ ഗജാനഞ്ജിരാജ ഗോമുക്രമോ ജൽ പിലാരിയോം. ശ്രീമന്മാഗണാധിപതയ നമ മുഖേ ആചമനീയം ജലം സമർപ്പയാമി നമ അപ്സവം കുറോ ധ്യാൻ കണ പാർശ്വമംഗ്രമ ജൽ ചടാമണോ പോന്ദ്രപത്തം. ഓം സുദ്ധ ജയ തീർത്ഥാൻ തീർത്ഥജലോ ധ്യാൻ കണ ചടാമണോ ഗംഗാജൽ ലാരിയോ നോൻ കരാരിയോ. ഓം ജയ തീർത്ഥാനി പചരന്തി സ്രകാസ്ഥാനി കങ്കിണാ തേ ഖാഗും സഹസ്രയോജനേ വധനവാനി തന്മസേ. ശ്രീമന്മാഗണാധിപതയ നമ തീർത്ഥോദക സ്നാനം സമർപ്പയാമി. തീർത്ഥോദക സ്നാനാന്തേ ശുദ്ധോദക സ്നാനം ആചമനീയം ജലം സമർപ്പയാമി. ആചമനീയം ജലാന്തേ പഞ്ചാമൃത സ്നാനം പഞ്ചാമൃതലിംഗം. एक वटकी दे दो मने.